രണ്ട് നാളാഹമം 11 റെഹോബെയാം ജെറുസലേമുക്ക് വന്ന പോത് ഇസ്രവേലോടും യുദ്ധപ്പണവും രാജ്യത്തെ തന്നിടമാക തിരുപ്പിക്കൊള്ളവും യൂദാ വംശത്താരും ബെന്യാമീൻ വംശത്താരുമാകിയ തെരഞ്ഞു കൊള്ളപ്പെട്ട യുദ്ധവീരരാണ് 180,000 പേരെ കൂട്ടിനാൻ. ദേവരുടെ മനുഷ്യനാകിയ സെമായാവുക്ക് കത്തരുടെ വാർത്ത ഉണ്ടാക്കി അവർ സൊന്നത്, നീ യൂദാവിൻ രാജാവാകിയ രെഹോബെയാം എന്നും സാലമോണിൻ കുമാരനെയും യൂദാവിലും ബെന്യാമീനിലും ഇരിക്കുന്ന എല്ലാ ഇസ്രവേലരെയും നോക്കി, നിങ്ങൾ പോകാമലും ഉങ്ങൾ സഹോദരരോട് യുദ്ധം പണ്ണാമലും അവരവർ തം വീട്ടുക്ക് തരുമ്പുങ്ങൾ. എന്നാല് ഇന്ന കാര്യം നടന്നത് എന്ന് കത്തർ ഉറക്കാർ. അപ്പോഴത് അവർ കത്തറുടെ വാർത്തകൾക്ക് കീഴ്പടിന്ന് യെരോബെയാമുക്ക് വിരോധമായി യുദ്ധം പണുവതെ വിട്ട് തിരുമ്പി പോയിവിട്ടார்கள். രെഹോബെയാം ജെറുസലേമിലെ വാസമായിരുന്ന് യൂദാവിലെ അരനാണ പട്ടണങ്ങളെ കട്ടിനാൻ. അവൻ ബെത്ലഹേമും ഏത്താമും തെക്കോവാവും തെറ്റൂറും സോഹോവും അദുല്ലാമും ഖാത്തും മെരേഷാവും സീപ്പും അദോറായിമും ലാഹീസും അസേക്കാവും സോറാവും ആയിലോനും എപ്രേനും ആകിയ യൂദാവിലും ബെന്യമീനിലും ഇരിക്കുന്ന അരണിപ്പാണ് പട്ടണങ്ങളെ കട്ടി അന്ത അരണിപ്പുകളെ തലപ്പെടുത്തി അവകളിലെ തലവരെയും ആഹാരവും എണ്ണയും ത്രാക്ഷി രസവും ഉള്ള പണ്ടകശാലകളെയും യൂദാവും ബെന്യാമീനും അവൻ പക്ഷത്തിൽ ഇരുക്ക ഒവ്വൊരു പട്ടണത്തിലും കരസികളെയും ഈട്ടികളെയും വൈത്ത് അവകളെ മികുതിയും തലപ്പെടുത്തിനാൻ. ഇഷ്ടവേലെങ്കും ഇരിക്കുന്ന ആസാരിയരും ലേവിയരും തങ്ങൾ എല്ലാ എല്ലകളിലും ഇരുന്ന് അവനിടത്തിൽ വന്നാർകൾ. ലേവിയർ കത്തർക്ക് ആസാരിയ ഊഴിയം ചെയ്യാതെ പഠിക്ക് യെരോബെയാമും അവൻ കുമാരരും അവകളെ തള്ളിപ്പോട്ട പടിയിനാൽ തങ്ങൾ വെളിനിലങ്ങളെയും തങ്ങൾ കാണിയാഴ്ചകളെയും വിട്ട് യൂദാ ദേശത്തിക്കും ജെറുസലേമുക്കും വന്നാർകൾ. അവൻ മേടകൾക്കെന്തും പേകൾക്കെന്തും താൻ ഉണ്ടാക്കിന കണ്ടുകുട്ടികൾക്കെന്തും ആസാരികളെ ഏർപ്പെടുത്തിനാൻ. അന്ത ലേവിയരിലെ പിറഹാൾ ഇസ്രവേലിൻ കോത്തരങ്ങളിലെല്ലാം ഇസ്രവേലിൻ ദേവനാകിയ കർത്തരെ തേടുകൊണ്ടതർക്ക് തങ്ങൾ ഹൃദയത്തെ നേരാക്കിനവർകൾ തങ്ങൾ പിതാക്കളിൻ ദേവനാകിയ കർത്തർക്ക് കലിയിടും പടിക്ക് എർസലേമുക്ക് വന്നാർകൾ. ഇപ്പടി 3 മറ്റും യൂദാവിൻ രാജ്യത്തെ ഫലപ്പെടുത്തി സാലമോണിൻ കുമാരനാകിയ രെഹോബെയാമെ തിടപ്പെടുത്തിനാർകൾ. താവീദും സാലമോനും നടന്ന വഴിയിലെ 3 മറ്റും നടന്നാർകൾ. രെഹോബെയാം താവീദിൻ കുമാരനാകിയ എരിമോത്തിൻ കുമാരത്തി മഹലാത്തെയും ഈസായിൻ കുമാരനാകിയ എലിയാബിൻ കുമാരത്തി അബിയായേലെയും വിവാഹം പണിനാൻ. ഇവൾ അവനക്ക് എയുസ് സമാരിയ സാഖാം എന്നും കുമാരരെ പെറ്റാൾ. അവൾക്ക് പിറകു അബ്സലോമിൻ കുമാരത്തിയാകിയ മാഹാളെ വിവാഹം പണിനാൻ. അവൾ അവനക്ക് അബിയാവെയും അത്തായിയെയും സീസാവെയും സെലോമിത്തെയും പെറ്റാൾ. രെഹോബെയാം തന്നുടിയ മനവികൾ മറുമനയാട്ടികൾ എല്ലാരിലും അബ്സലോമിൻ കുമാരത്തിയാകിയ മാഹാളെ സ്നേഹിത്താൻ. 18 മനവികളെയും 60 മറുമനയാട്ടികളെയും വിവാഹം പണി 28 കുമാരരെയും 60 കുമാരത്തികളെയും പെറ്റാൻ. രെഹോബെയാം മാഹാളിൻ കുമാരനാകിയ അബിയാവെ അവൻ സഹോദരർക്കുള്ളേ തലവനും പെരിയവനുമാക ഏർപ്പെടുത്തിനാൻ. അവനെ രാജാവാക്ക നിനൈത്താൻ. അവൻ ബുദ്ധിമാനായി നടന്ന് യൂദാ ബെന്യാമീനുടേ എല്ലാ ദേശങ്ങളിലുമുള്ള അരണാണ് സകല പട്ടണങ്ങളിലും തൻ കുമാരൻ യാവരെയും പിരിത്തു വൈത്ത് അവർക്ക് വേണ്ടി ആഹാരത്തെ കൊടുത്ത് അവർക്ക് അനേകം പെൺകളെ തേടിനാൻ.

എന്നെ തേറ്റുകരാണ് അവർ സമൂഹത്തിൽ. എനിക്ക് നിത്യ മകിഴ്ചി പേരിൻ ബഹുണ്ട്. അവർ സമൂഹത്തിലെ കാത്തിരുങ്ങ കത്തർ നിശ്ചയം കാര്യങ്ങളെ വായിക്കാൻ ചെയ്യുക.